0: ഒരാളെ സഖായി ബാൻ
1: അവസാന പ്രശ്നേ ആശാ പിതമു ഐസ്രഹ ദെന്നെ ക്രണ്ടു വേണോ വകകീമക് തീന പുറവസി കേറ്റിയിട്ട് ഈ വിലവ യുതുക മൂക്കത്
2: മന്നം കരണേ വാടി വെനേക മൊക്കദ നട്നം പിടിപാസി ഇല്ലായിട്ട് ഒന്ന് വലിയ അപ്പലാ ഗണ്ട വെണ്ടി നേനേ
3: ඔය වගේ උපදෙස් ගන්න නම් හවස 4ට ටෙම්පෝ ටවුන් අහන්න
4: ටෙම්පෝ ටවුන්
3: with ආශි
5: number 20 number 10